0: സിന്ധ് ഡെന്റൽ ക്ലിനിക്, ഡോക്ടർ റഫീഖ് അഹമ്മദ്, കൺസൾട്ടന്റ് ഡെന്റൽ സർജൻ, ബി ഡി എസ്, ആർ ഡി എസ്, സി എൻ ഒ, സി ആർഥോ, എച്ച് എസ് എ ഇസ്ലാമാബാദ്. അസാം വട്ട് ബഗൈർ തക്ലീഫ് ജെ ദന്ത കഢിയാ ഐ നവാ ദന്ത ലഗായാ വൈന്ദാ ആഹിന. ഹർ കം ജദീദ് ടെക്നോളജി സാ കയോ വീന്ദോ ആഹെ. ജരാസീം ഖാ പാക് ഓസാർ. വക്ത് സുബുഹ് 8 വഗേ ഖാ മഞ്ജന്ദ് 1 വഗേ തായി. പത്തോ നസ്ദ് ഗുൽ ഹോട്ടൽ ഹാലാണി. റാബ്തെ ജെ ലൈ 0301563088.
1: अपना शहर अपना घर मेहराबपुर और मेहराबपुर की आवाज़ GAFM 94।